0: സുപ്രീം റേഡിയോ.
1: അവസാന പ്രശ്നയ ആശാ പിതമു ഐസ്രഹ ദെന്നെ ക്രാണ്ടു വേണോ വക കീമക് തീന പുറവസി കെട്ടിയിട്ട് ഈ വിളവ ഗുതുക മൂക്കത്
2: മണ്ണം കറാണ് വാടി വേനേക്ക് മൊക്കത് നാത്നം പിറ്റിപ്പാസി ഇന്നായിട്ട് ഒന്ന് ബലിയപ്പലാ ഗണ്ട വെണ്ടി നേനെ
3: ඔය වගේ උපදෙස් ගන්න නම් හවස හතරට ටෙම්පෝ ටවුන් අහන්න. ටෙම්පෝ ටවුන් with ආශි.
0: ලොව සුන්දරතම පාරාදීසේ.
4: මන බැඳුණු ඇස නොගැටුණු තන් සොයා. උතුම් යම් සත්‍චාරයක්.
0: Travel with Supreme.
4: සතිය දවස් පහේම
2: The Welcome Show අහන්න.
0: 89.1 Supreme Radio. Supreme Radio. Make a superior.